0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി എൻ സി വസന്ത കോകിലത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. അരുണാചല കവിരായർ രചിച്ച ഏൻ പള്ളി കൊണ്ടീരയ്യ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം മോഹനം, ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic Vocal Recital by Shrimati N.C. Vasanda Kogilam. She begins her vocal recital with a composition of Arunachala Kavirayar, Yen Palli Kundirayya, in the Ragam Mohanam, set to Adithalam.

0: അരുണാചല കവിരായർ രചിച്ച ഏൻപള്ളി കൊണ്ടീരയ്യ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മോഹനം, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് അരുണാചല കവിരായർ ഏൻപള്ളി കൊണ്ടീരയ്യ. ഇന്ന് രാഗം മോഹനം, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി ശങ്കരാഭരണ രാഗത്തിൽ പാപനാശം ശിവൻ കൃതി മഹാലക്ഷ്മി എന്ന് തുടങ്ങുന്നു മിശ്രചാപ്പ് താളം.
1: കണ്ടിന്യൂയിങ് ഹർ വോക്കൽ റിസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് പാവനാശം ശിവൻ മഹാലക്ഷ്മി. ഇന്ന് രാഗം ശങ്കരാഭരണം, സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: ശങ്കരാഭരണം രാഗത്തിൽ മഹാലക്ഷ്മി എന്ന പാപനാശം ശിവൻ കൃതിയാണ് കേട്ടത്. മിശ്രചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പസിഷൻ ഓഫ് പാപനാശം ശിവൻ മഹാലക്ഷ്മി എന്ന രാഗം ശങ്കരാഭരണം സെറ്റ് ടു മിശ്രചാപ്പ് താളം.
0: ഇനി വാചസ്പതി രാഗത്തിൽ അന്തരംഗമെല്ലാം എന്നാരംഭിക്കുന്ന ശുദ്ധാനന്ദ ഭാരതിയാർ കൃതി ആദ്യ താളം.
1: Now listen to the composition of ശുദ്ധാനന്ദ ഭാരതിയാർ അന്തരംഗം എല്ലാം ഇന്ദ്രാഗം.

0: വാചസ്പതി രാഗത്തിൽ അന്തരംഗമെല്ലാം എന്ന ശുദ്ധാനന്ദ ഭാരതിയാർ കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ശുദ്ധാനന്ദ ഭാരതിയാർ, അന്തരംഗം എല്ലാം. ഇന്ദരാഗം വാചസ്പതി, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി പാമാലൈ എന്നാരംഭിക്കുന്നു പാപനാശം ശിവൻ കൃതി, രാഗം ഹരികാംബോജി, ആദിതാളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, പാമാലൈ, ഇന്ദരാഗം ഹരികാംബോജി, സെറ്റ് ടു ആദിതാളം.

0: പാമാലൈ എന്ന പാപനാശം ശിവൻ കൃതിയാണ് കേട്ടത്. രാഗം ഹരികാംബോജി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, പാമാലൈ, ഇൻ ദ രാഗം ഹരികാംബോജി, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി വസന്തഭൈരവി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച നീ ദേരാധ എന്നാരംഭിക്കുന്ന കീർത്തനം. രൂപകതാളം.
1: Now listen to the composition of Saint Thyagaraja, Nee Dayaratha, in the ragam Vasanta Bhairavi, set to Roopakathalam.

0: വസന്തഭൈരവി രാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച കീർത്തനമാണ് കേട്ടത്. രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ നീ ദയരാധ. ഇന്ദ്ര രാഗം വസന്തഭൈരവി, സെറ്റ് ടു രൂപകതാളം.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി എൻ സി വസന്ത കോകിലത്തിന്റെ സംഗീത കച്ചേരി. ഇനി സുന്ദരി നന്നിന്ദരിലോ എന്ന ത്യാഗരാജസ്വാമികൾ കൃതി. രാഗം ബേഗട, രൂപകതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Vocal Recital by Shrimati M.C. Vasanta Kogilam. Now, listen to another composition of Saint Thyagaraja, Sundari Nannin Darilo. In the Ragam Begada, set to

0: മേഘടരാഗത്തിൽ സുന്ദരി നന്നിന്തരിലോ എന്ന ത്യാഗരാജസ്വാമികൾ കൃതിയാണ് കേട്ടത്. രൂപകതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു അനദർ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, സുന്ദരി നന്നിന്തരിലോ. ഇന്ദരാഗം ബേഗട, സെറ്റ് ടു രൂപകതാളം.
0: ഇനി കാംബോജി രാഗത്തിൽ ആനന്ദ നടനം എന്നാരംഭിക്കുന്ന പാപനാശം ശിവൻ കൃതി ആദിതാളം.
1: ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ ആനന്ദ നടനം. ഇന്ദരാഗം കാംബോജി, സെറ്റ് ടു ആദിതാളം.

0: കാംബോജി രാഗത്തിൽ ആനന്ദ നടനം എന്ന പാപനാശം ശിവൻ കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, ആനന്ദ നടനം. ഇന്ത് രാഗം കാംബോജി, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി സാരസദള നയന എന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, രാഗം കമാസ്, ആദിതാളം.
1: Listen to a composition of Muthuswami Deekshithar, Sarasa Dalanayana, in the ragam Kamas, set to Adithalam.

0: കമാസ് രാഗത്തിൽ സാരസദള നയന എന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, സാരസദള നയന. ഇന്ത്യ രാഗം കമാസ്, സെറ്റ് ടു ആദിതാളം.
0: ഇനി തരംഗിണി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച മായേ എന്നു തുടങ്ങുന്ന കീർത്തനം. ആദിതാളം.
1: Now listen to another composition of Muthuswami Dikshithar, Maayi. Indiragam Tarangini, set to Adithalam.

0: തരംഗിണി രാഗത്തിൽ മായെ എന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതിയാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു അനദർ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, മായെ. ഇന്ന് രാഗം തരംഗിണി, സെറ്റ് ടു ആദ്യ താളം.
0: അടുത്തതായി ഏലാവതരമു എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി, രാഗം മുഖാരി, ആദ്യ താളം.
1: ലിസൺ ടു കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഏലാവതരമു. ഇന്ന് രാഗം മുഖാരി, സെറ്റ് ടു ആദ്യ.

0: മുഖാരി രാഗത്തിൽ ഏലാവതരമു എന്ന ത്യാഗരാജസ്വാമികൾ കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: You were listening to the composition of Saint Thyagaraja, Yelava Taramu, in the ragam Mukhari, set to Adithalam.
0: Avasanamai, Shanmukha Priya ragathil, Tandei Thai ennarambikkunna Papanasham Shivan Kruthi, Adithalam.
1: Shrimathi N. Sivasanthakokilam concludes her vocal recital with a composition of Papanasham Shivan, Tandei Thai, in the ragam Shanmukha Priya, set to Adithalam.

0: ഷൺമുഖപ്രിയരാഗത്തിൽ തന്തേ തായ് എന്ന പാപനാശം ശിവൻ കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ, തന്തേ തായ്. ഇന്ന് രാഗം ഷൺമുഖപ്രിയ, സെറ്റ് ടു ആദിതാളം.
0: ഇതുവരെ കേട്ടത് ശ്രീമതി എൻ സി വസന്തകോകുലത്തിന്റെ സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.

0: ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീമതി എം സി വസന്ത ഗോകിലം. ദിസ് പ്രോഗ്രാം വാസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം, ഫുരാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കുഞ്ഞക്കുടി ആർ വൈദ്യനാഥൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം ധാരാസുരം എം ഗണപതി, ഗഞ്ചിറ തിരുക്കടയൂർ ദക്ഷിണാമൂർത്തി, ഖടം കെ നാഗരാജ റാവു, മുഖർശംഖ് ടി എസ് രാജാരാമൻ. ആദ്യം ഹംസധ്വനി രാഗത്തിൽ അരുൾ പുരിവായ് എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ശുദ്ധാനന്ദ ഭാരതി കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Violin Concert by Kunnakudi R. Vaidyanathan. He is accompanied on the mridangam by Dharasuram M. Ganapati, on the ganjira by Tirukadayur Dakshinamurthi, on the ghatam by K. Nagaraja Rao, and on the morsing by T. S. Rajaraman. He begins his Carnatic Classical Violin Concert with a composition of Shuddhananda Bharati, Arul Purivai, in the rag Hamsadhwani, set to Aditaal.

0: ശുദ്ധാനന്ദ ഭാരതി രചിച്ച അരുൾ പുരിവായ് എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹംസധ്വനി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് ശുദ്ധാനന്ദ ഭാരതി, അരുൾ പുരിവായ്. ഇൻ ദ രാഗ് ഹംസധ്വനി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ഹരികാംബോജി രാഗത്തിൽ ഹരിനേനെന്തു വെതകുതുറ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Continuing his Carnatic classical violin concert, he will now present a composition of Saint Thyagaraja, Harine Nendu Vedakudura, in the rag Hari Kamboji, set to Adithal.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ഹരിനേൻ എന്തു വെദ കുതുറ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹരികാംബോജി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സി. ത്യാഗരാജ.

0: ഹരിനേ നെന്തു വെതകുതുറ. ഇൻ ദ രാഗ് ഹരി കാംബോജി സെറ്റ് ടു ആദിതാൾ.
1: അടുത്തതായി ഭവനുത എന്ന കീർത്തനം കേൾക്കാം. രാഗം മോഹനം, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
0: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സെയിൻ ത്യാഗരാജ, ഭവനുത. ഇൻ ദ രാഗ് മോഹനം സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ഭവനുത എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മോഹനം, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ഭവനുത. ഇൻ ദ രാഗ് മോഹനം, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുന്നക്കുടി R. വൈദ്യനാഥൻ

0: അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം ധാരാസുരം എം ഗണപതി. ഗഞ്ചിറ തിരുക്കടയൂർ ദക്ഷിണാമൂർത്തി. ഖടം കെ നാഗരാജ റാവു. മുഖർശംഖ് ടി എസ് രാജരാമൻ. ഇനി കാനഡ രാഗത്തിൽ അലൈ പായുദേ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ഊത്തുക്കാട് വെങ്കട സുബയ്യർ കൃതി.
1: This is Ragam 2470DTH. Anytime Indian music. You are listening to Carnatic Classical Violin Concert by Kunnakudi R. Vaidyanathan. He is accompanied on the Mridangam by Dharasuram M. Ganapati. On the Ganjira by Tirukadayur Dakshinamurthi. On the Ghatam by K. Nagaraja Rao. And on the Morsing by T.S. Rajaraman. Next is a composition of Oothukadu Venkata Subayyar, Alai Payudey, in the rag Kannada, set to Aditaal.

0: ഇനി നീലാംബരി രാഗത്തിൽ മാധവ മാമവ എന്നാരംഭിക്കുന്ന നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. ആദ്യ താളം.
1: നെക്സ്റ്റ് ഈസ് നാരായണ തീർത്ഥർ തരംഗം മാധവ മാമവ. ഇന്ദ് രാഗ് നീലാംബരി സെറ്റ് ടു ആദിതാൾ.

0: മാധവ മാമവ എന്നാരംഭിച്ച നാരായണ തീർത്ഥർ തരംഗമാണ് കേട്ടത്. രാഗം നീലാംബരി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു നാരായണ തീർത്ഥർ തരംഗം, മാധവ മാമവ. ഇൻ ദ രാഗ് നീലാംബരി, സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി ആടുവോമേ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മിശ്രമാണ്ട്, ആദിതാളം. സുബ്രഹ്മണ്യ ഭാരതി കൃതി.
1: കുന്നക്കുടി ആർ വൈദ്യനാഥൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ കോൺസെർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സുബ്രഹ്മണ്യ ഭാരതി, ആടുവോ മേ. ഇൻ ദ രാഗ് മിശ്രമാണ്ട്, സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കുഞ്ഞക്കുടി ആർ വൈദ്യനാഥൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം ധാരാസുരം എം ഗണപതി. ഗെഞ്ചിറ തിരുക്കടയൂർ ദക്ഷിണാമൂർത്തി. ഖടം കെ നാഗരാജ റാവു. മുഖർശംഖ് ടി എസ് രാജരാമൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ കോൺസെർട്ട് ബൈ കുന്നക്കുടി ആർ വൈദ്യനാഥൻ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ ധാരാസുരം എം ഗണപതി ഓൺ ദ മൃദംഗം, തിരുക്കടയൂർ ദക്ഷിണാമൂർത്തി ഓൺ ദ ഗാഞ്ചിറ, കെ നാഗരാജ റാവു ഓൺ ദ ഘടം, and TS Rajaraman on the Morsing. This program was

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി ഗീതാ രാജ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീമതി ഉഷ രാജഗോപാലൻ, മൃദംഗം കല്ലടൈക്കുറിച്ചി എസ് ശിവകുമാർ, ഖടം അടംബാക്കം കെ ശങ്കർ, വാചാമഗോചരു എന്ന് തുടങ്ങുന്ന മൈസൂർ സദാശിവ റാവുവിന്റെ കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം അഠാണ ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by Shrimati Geeta Raja. She's accompanied on the violin by Shrimati Usha Rajagopalan, on the mridangam by Kalladai Kuruchi S. Shivakumar, and on the ghatam by Adambakkam K. Shankar. She begins her vocal recital with a composition of Mysore Sadashiv Rao, Vajama Gocharu, in the ragam Adhana, set to Aditalam.

0: അഠാണ രാഗത്തിൽ മൈസൂർ സദാശിവറാവുവിന്റെ വാചാമഗോചരു എന്ന കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മൈസൂർ സദാശിവറാവു, വാചാമഗോചരു. ഇന്ദിരാഗം അഠാണ, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി ബ്രോവ സമയമിതേ, ഗർഭപുരി വാസർ കൃതി, രാഗം ഗൗരി മനോഹരി, ആദിതാളം.
1: കണ്ടിന്യൂയിങ് ഹർ വോക്കൽ റിസൈറ്റൽ, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് ഗർഭപുരി വാസർ, ബ്രോവ സമയമിതേ, ഇന്ദിരാഗം ഗൗരി മനോഹരി, സെറ്റ് ടു ആദിതാളം.

ഇനി ശങ്കരിനീവെ, സുബ്രായശാസ്ത്രി സാഹിത്യം, ബേഗടരാഗം, രൂപകതാളം. ലിസൺ നൗ ടു ശങ്കരിനീവെ കമ്പോസ്ഡ് ബൈ സുബ്രായശാസ്ത്രി ഇൻ രാഗ് ബേഗട സെറ്റു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ കെ എസ് ഗോപാലകൃഷ്ണൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ കേൾക്കാം. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം. നൗ വി ബ്രിങ് യു എ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ കെ എസ് ഗോപാലകൃഷ്ണൻ. ഹീസ് അക്കംപനീഡ് ഓൺ വയലിൻ ബൈ സി രാജേന്ദ്രൻ, ഓൺ മൃദംഗം ബൈ തിരുവനന്തപുരം വി സുരേന്ദ്രൻ, ആൻഡ് ഓൺ ഘടം ബൈ തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ. ആദ്യം പട്ടണം സുബ്രഹ്മണ്യ അയ്യർ ചിട്ടപ്പെടുത്തിയ നവരാഗമാലികാവർണം ആദിതാളം. കെ എസ് ഗോപാലകൃഷ്ണൻ സ്റ്റാർട്സ് ഹിസ് റിസൈറ്റൽ വിത്ത് നവരാഗമാലികാവർണം ആദിതാളം, കോമ്പോസിഷൻ ബൈ പട്ടണം സുബ്രഹ്മണ്യ അയ്യർ.

അടുത്തത് അമൃതവർഷിണി രാഗത്തിലുള്ള മുത്തയ്യ ഭാഗവതരുടെ കൃതിയായ സുധാമയി രൂപകതാളം. നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഇൻ രാഗ അമൃതവർഷിണി, സെറ്റ് ടു രൂപകതാള, കോമ്പോസ്ഡ് ബൈ മുത്തയ്യ ഭാഗവതർ, സുധാമയി.

കെ എസ് ഗോപാലകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ കെ എസ് ഗോപാലകൃഷ്ണൻ. ഹീസ് അക്കംപനീഡ് ബൈ സി രാജേന്ദ്രൻ ഓൺ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ ഓൺ മൃദംഗം ആൻഡ് തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഓൺ ഖടം. വൃന്ദാവന സാരംഗരാഗത്തിലുള്ള സ്വാതി തിരുനാൾ കൃതിയായ ചലിയേ കുഞ്ചന് എന്ന കൃതിയാണ് അടുത്തത്. ആദിതാളം. നെക്സ്റ്റ് ഇസ് ചലിയേ കുഞ്ചന് ഇൻ രാഗ വൃന്ദാവന സാരംഗ, കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ, സെറ്റ് ടു ആദിതാളം.

ഈ കച്ചേരിയിലെ അവസാന ഇനം ത്യാഗരാജകൃതിയായ നന്നു പാലിമ്പ, മോഹനരാഗം ആദിതാളം. ദ ലാസ്റ്റ് ഐറ്റം ഇൻ ദിസ് റിസൈറ്റൽ ഈസ് നന്നു പാലിമ്പ, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ, സെറ്റ് ടു ആദിതാള ഇൻ രാഗ മോഹന.

ഇതുവരെ നിങ്ങൾ കേട്ടത് കെ എസ് ഗോപാലകൃഷ്ണന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. സി രാജേന്ദ്രൻ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, തൃപ്പുണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ കെ എസ് ഗോപാലകൃഷ്ണൻ. ഹി വാസ് അക്കമ്പനീഡ് ബൈ സി രാജേന്ദ്രൻ ഓൺ വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ ഓൺ മൃദംഗം ആൻഡ് തൃപ്പുണിത്തുറ എൻ രാധാകൃഷ്ണൻ ഓൺ ഖടം. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24x7 DTH channel, Anytime Indian Music.